വഴിയിലേ സേര തുടിച്ചേ നീ സേറവില്ലേ പുറുവാമച്ചേ ഓര വഴിയിലേ സേര തുടിച്ചേ.